0: റെയിൻബോ മെലഡീസ് ഇതമായി ഇസയായി.
1: നേരം 2:41 ആയിട്ടിരിക്കു. റെയിൻബോ മെലഡീസ് കേട്ടിട്ടിருக்கீங்க. അടുത്ത പാടെല്ലാം உங்களுக்காக വാഴ്വ് മലർന്നത് திரைப்படத்திலிருந்து എസ് പി ബാലസുബ്രഹ്മണ്യം മറ്റും മാധുരിയൻ കുറലിൽ പാടലിക്കേട്ട് ഇണർന്നിരിക്കലാം. ഇത് റെയിൻബോ FM 101.4 എല്ലാം എപ്പോഴും സമതുലം.